0: തീർച്ചയായും ചെക്കിന് ജൂലൈ സലാമി എന്ന് ചെയ്യുമ്പോൾ തോന്നി പ്ലീസ്.
1: Thanks, Ellenbrook. Proceed back to rest.
0: Thanks, babe. Yes, Ellenbrook.